0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ AKC നടരാജൻ അവതരിപ്പിക്കുന്ന ക്ലാർനെറ്റ് കച്ചേരി കേൾക്കാം. വാദാഭി ഗണപതിം എന്നാരംഭിക്കുന്നു രാഗം. ഹംസധ്വനി, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to a clarinet recital by AKC Nadarajan. He begins his recital with a composition of Muthuswami Deekshithar, Vaathapi Ganapathi, in the rag Hamsadhwani, set to

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച വാദാഭി ഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു വേർ ലിസ്ണിംഗ് ടു വാദാഭി ഗണപതിം ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി പക്കല നിലപടി എന്ന കീർത്തനം കേൾക്കാം. രാഗം ഖരഹരപ്രിയ, മിശ്രചാപ്പ് താളം, ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പക്കല നിലപടി. ഇന്ദ്രാഗ് ഖരഹരപ്രിയ സെറ്റു മിശ്രചാപ്താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച പക്കല നിലപടി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഖരഹരപ്രിയ, മിശ്രചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പക്കല നിലപടി. ഇൻ ദ റാഗ് ഖരഹരപ്രിയ സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി ശ്രീ വല്ലിദേവ സേനാപദേ എന്നാരംഭിക്കുന്നു. രാഗം നടഭൈരവി, ആദിതാളം പാപനാശം ശിവൻ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശ്രീവല്ലി ദേവസേനാപതേ. ഇന്ദ രാഗ് നടഭൈരവി സെറ്റു ആദിതാൾ.

0: പാപനാശം ശിവൻ രചിച്ച ശ്രീ വല്ലി ദേവസേനാപദേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നടഭൈരവി, ആദ്യ താളം.
1: യു വേർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ശ്രീ വല്ലി ദേവസേനാപദേ, ഇൻ ദ രാഗ് നടഭൈരവി, സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി രാമനീവേ എന്ന കീർത്തനം കേൾക്കാം. രാഗം നാരായണി, ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമനീവേ, ഇൻ ദ രാഗ് നാരായണി, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച രാമനീവേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം നാരായണി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമനീവേ ഇൻ ദ രാഗ് നാരായണി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AKC നടരാജൻ അവതരിപ്പിക്കുന്ന ക്ലാർനെറ്റ് കച്ചേരി. ഇനി ബേഗടരാഗത്തിൽ നീ പദ പങ്കജമുലു എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദിതാളം, ത്യാഗരാജ സ്വാമികൾ, കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു ക്ലാരിനെറ്റ് റിസൈറ്റൽ ബൈ AKC നടരാജൻ. Continuing his clarinet recital, he will now present a composition of Saint Tyagaraja, Nee Pada Pangajamulu, in the rag Begada, set to Adithaal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച നീ പദ പങ്കജമുലു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബേഗട, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നീ പദ പങ്കജമുലു ഇൻ ദ രാഗ് ബേഗട, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി തോടി രാഗത്തിൽ തിരുമകളെ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം എം വി അരുണാചലം കൃതി.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് എം വി അരുണാചലം, തിരുമകളെ ഇൻ ദ രാഗ് തോടി, സെറ്റ് ടു ആദിതാൾ.

0: തിരുമകളെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം തോടി, ആദിതാളം എം വി അരുണാചലം കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു കോമ്പോസിഷൻ ഓഫ് എം വി അരുണാചലം, തിരുമകളെ ഇൻ ദ രാഗ് തോടി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ഭാവയാമി എന്നാരംഭിക്കുന്ന രാമായണ രാഗമാലിക കേൾക്കാം. രൂപക താളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: എ കെ സി നടരാജൻ കൺക്ലൂഡ്സ് ഹിസ് ക്ലാരിനെറ്റ് റിസൈറ്റൽ വിത്ത് രാമായണ രാഗമാലിക ബൈ മഹാരാജ സ്വാതി തിരുനാൾ. ഭാവയാമി സെറ്റ് ടു രൂപക് താൾ.

0: ഭാവയാമി എന്നാരംഭിച്ച രാമായണ രാഗമാലികയാണ് കേട്ടത്. രൂപകതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു വർ ലിസ്ണിംഗ് ടു രാമായണ രാഗമാലിക ബൈ മഹാരാജ സ്വാതി തിരുനാൾ. ഭാവയാമി സെറ്റു രൂപകതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് എ കെ സി നടരാജൻ അവതരിപ്പിച്ച ക്ലാർനെറ്റ് കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to a clarinet recital by AKC Natarajan. This program was brought to you by
0: Agashavani
1: Tiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീർകാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായകറാം, മുഖർഷങ്ക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. ആദ്യമായി ഹംസധ്വനി രാഗത്തിൽ രാമലിംഗസ്വാമികൾ രചിച്ച കലൈനിറൈ ഗണപതി എന്ന കൃതി കേൾക്കാം. ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Shirkari S. Govindarajan. He is accompanied on the violin by B. Shashikumar. On the mridangam by T. V. Gopalakrishnan. On the ghatam by T. H. Vinayagaram. And on the morse.

0: ഹംസധ്വനി രാഗത്തിൽ കലൈ നിറൈ ഗണപതി എന്ന രാമലിംഗസ്വാമികൾ കൃതിയാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് രാമലിംഗസ്വാമികൾ കലൈ നിറൈ ഗണപതി എന്ന രാഗം ഹംസധ്വനി സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി സരസ്വതി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. സാദരമവ എന്നാരംഭിക്കുന്നു ആദിതാളം.
1: Continuing his vocal recital, he will now present a composition of Maharaja Swadhi Thirunal, Sadaramava, in the ragam Saraswati, set to Adithalam.

0: സരസ്വതി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാദരം അവ എന്ന കൃതിയാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ സാദരമവ. എന്ത് രാഗം? സരസ്വതി സെറ്റ് ടു ആദിതാളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീർക്കാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായക റാം, മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. അടുത്തതായി യദുകുല കാമ്പൂജി രാഗത്തിൽ സുബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic vocal recital by Shirkari S. Govindarajan. He is accompanied on the violin by B. Shashikumar, on the mridangam by T. V. Gopalakrishnan, on the ghatam by T. H. Vinayagaram, and on the morising by Madras R. V. Pakkiriswamy. Now listen to the composition of Subbaraya Shastri, Parthasarathi, in the ragam Yedukula Kamboji, set to Adithalam.

0: യദുകുല കാംബോജി രാഗത്തിൽ സുബ്ബരായ ശാസ്ത്രികൾ രചിച്ച പാർത്ഥസാരഥി എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സുബ്ബരായ ശാസ്ത്രി പാർത്ഥസാരഥി എന്ത രാഗം യദുകുല കാംബോജി സെറ്റ് ടു ആദിതാളം.
0: അവസാനമായി ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതി കേൾക്കാം. ആദിതാളം.
1: Sheerkari S. Govindarajan concludes his vocal recital with the composition of Saint Thyagaraja, Dwaraguna. Endragam Bilahari, set to Adithalam.

0: ബിലഹരി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച ദ്വരഗുണ എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ദ്വരഗുണ എന്ന രാഗം, ബിലഹരി, സെറ്റ് ടു ആദിതാളം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീർക്കാഴി ഗോവിന്ദരാജന്റെ സംഗീത കച്ചേരി. വയലിൻ ശ്രീ ബി ശശികുമാർ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, ഖടം ശ്രീ ടി എച്ച് വിനായകറാം, മുഖർഷക് മദ്രാസ് ആർ വി പക്കിരിസ്വാമി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശീർക്കാഴി എസ് ഗോവിന്ദരാജൻ. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വേർ ബി ശശികുമാർ ഓൺ ദ വയലിൻ, ടി വി ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം, ടി എച്ച് വിനായകറാം ഓൺ ദ ഘട്ടം, ആൻഡ് മദ്രാസ് ആർ വി പക്കിരിസ്വാമി ഓൺ ദ മോർസിംഗ്. This program is brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി പാലിഞ്ചു കാമാക്ഷി ശ്യാമാശാസ്ത്രി സാഹിത്യം രാഗം മധ്യമാവത്തി ആദിതാളം. ലിസൺ നൗ ടു പാലിഞ്ചു കാമാക്ഷി കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി ഇൻ രാഗ് മധ്യമാവതി സെറ്റ് ടു ആദിതാൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഒരുമനയൂർ ഓകെ ഗോപിയുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ വായിച്ചത് ഓകെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. Now we bring you a Nagaswaram recital by Orimanayur OK Gopi. He is accompanied by OK Subramaniam. VG Venugopal on Tavil. Siddhi Vinayagam. Mohana Kalyani Ragathil Muthayya Bhagavatharude Kruthi Adithalam. First composition is Siddhi Vinayagam in Mohana Kalyani Ragam, composition by Muthayya Bhagavathar Adithalam.

വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, കോമ്പോസിഷൻ ബൈ ത്യാഗരാജകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഓകെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഓകെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഓകെ ഗോപി. ഹീസ് അക്കമ്പനീഡ് ബൈ ഓകെ സുബ്രഹ്മണ്യം. വി ജി വേണുഗോപാൽ ഓൺ തവിൽ.

ശ്രീകൃഷ്ണം ഭജമാനസ തോടിരാഗം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഇസ് ശ്രീകൃഷ്ണം ഭജമാനസ ഇൻ തോടിരാഗ ആദിതാള ആൻഡ് കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel. Anytime Indian music.